ಅನ್ನು ತಂಬಲಿಗೆ ನರೈ ಚಾಕ್ತುಲೂನ ಅನ್ಸುದಕ್ಕೂ ತಂಬಲಿಗೆ ನರೈ ಸೆಂಬಹುಯಿ ಒಟ್ಟು ಜೀವನ ಏನಿಗೆ ಪರಿ ಹಂಜಿನಕು ಅಂಬೋಲೋಚಿಯೇ ಮಿಂದಿಯಾರಿಯ ಸೈನಿಕರು ಕೆಲವು ನಾಳೆಂದ್ರೈ ಏನಿಗೆ ರೈ ಕೆಲವು ನಾಳೆ ಏನಿಗೆ ಅಂದೇನು ಗೆನ್ನಿಗೆ ಬಿಜಲ್ ತಕ್ಕ ಸೈ ಪ್ರಕಾಶನ ಲಭ್ಯಮಲ್ಲ ಇಲ್ಲ ಬೇರೆ ಗೆನ್ನಿಗೆ ಮೊಯ್ಟಿ ಇಲ್ಲ ಕಸ ಕುಟು ಗೆನ್ನಿಗೆ ಸುಮರಿಯ ಗೆನ್ನಿಗೆ ಮೊಯ್ಟು ಕಸ ಕುಟು ಕಸ ಗೆನ್ನಿಗೆ ಸುಮರಿಯ ಮತ್ತೆ ಅಲ್ಲಿ ಕ್ಲಾಸ್ ದುಡ್ಡು ತವ ಕಸ ಬೇರೆ ದನ ತವ ಅಣ್ಣ ಬೆನ್ನು ಎಸ್ಕಾ ಬೆನ್ನು ಎಸ್ಕಾ ಅಣ್ಣ കുഞ്ചാപ്പത്തി ആറ്റില്ല മുമ്പോപ്പം കാര്യം അനുഭവം വയന ഡോഹാം ഞാറി ആറ്റി ആറ്റുമില്ല വല്ലേണ്ടാവുകയാണ് മുക്കും വിസ്മില്ല പെട്ടുകൊല്ലാം സുഖിപ്പറ ഗ്യൂറോ ബാനു ബാനു ചെല്ലാം വായുല്ല പറ്റേ ജോക്കി എന്തെങ്കിലും ജോസിയും ഇല്ല ജോമാൻ കൊടുങ്കോ ഇല്ല പിഞ്ചി എപ്പോഴെല്ലാം എന്നാച്ചോ അറേ ഇരക്കും ബാഞ്ഞു തുമ്മല ബാഞ്ഞ് പായലും കടയിൽ തെക്കിട്ടു വയേ കസയുടെ പഞ്ഞാവിലേക്ക് കസയുടെ പഞ്ഞിപ്പുറിലേക്ക് പഞ്ഞുരുട്ട് ഇസ്ലാം കമ്പോ കൊണ്ട് ഒറ്റ കുറിച്ചോനെ പരിഹാരം മിന്തിയാരി സൈനികർ ചതാഹരണിസ بالكيف مكتك كوتي بكار والعدوان أبنونه يلمن وإن يأتوكم أسارة بسين بقي ديكي مجابلن أي كريزون تفادوهم ين جغلن خالص بجغلن وهو تلولمة محرم عليكم تفارا منسيا إخراجهم جنلن جن جدا حرام مويسجلن كذب te kuñ tej kaso yéen leen digal yéen joxe xaalis pour jar leen yàlla mu leen bu leen ma jaaxal naka ngeen di jàppe ñu tëj ko ba noppi jógu ci léegi di ñaan intervention pour génne ko ne bu leen ma jaaxal digal yu baax ci kitaab ci lenn ci téere bi.